0: തിലകവർധന ടെക്സ്റ്റൈൽസ്
1: യുഗദിവ്യയുടെ പിവിസേന ഒബിട്ട് മേ ദിനവല സീതാവേദി വിതുളി ഉപകരണ ഗൃഹപാണ്ഡ സന്ദഹ സുശേഷി തീമനാ രസ വിസ്തര ബിന്ദു 76 8 233 447 സീതാ ഹദവദ്ദിനു ഹിതവത്കമ